0: ശേഷം തപീസിന് മഹതാ പ്രകാശ കല മഹബെൻ കുസ്രക്കുമട്ട സംബന്ധായിട്ടത് മേ പൊതുകാരണയാക് ബവായി അമാത്യപുരയാക്കിയാ സിറ്റിയെ ഏകംപഹദിശ്രീ കൃഷി കർമാന്ത കറുവാൻ ഇലക്ക കരകണിമിൻ പെവത്തി ഡ്രോൺ താക്ഷണ യദവും പിലിബന്ധവ് ദനുവത് കരീമേ വടസഠന കെട്ടേക്വമീൻ വത്തല കുറുക്കുലാവ് വെല്ലായതി നിയമു വ്യാപൃത്തിയെ പെവത്തുന മെരട്ട് നിഷ്പാദനേ കല ഡ്രോണയാനയാക് യോദാകിന തിബനവാ ഇൻ കുമ്പുറക്കട്ട് വി സീമത് സിധുകരുണ ഇതിരിയെ ദി മെമു താക്ഷന് ഡിസ്ട്രിക്ട് മട്ടമിൻ റട്ടപുര ക്രിയാത്മക ബബായി കൃഷാന്ത് അബേസിന് അമാത്യവരെ സന്ധാൻ കലേ വിപക്ഷ മന്ത്രി വരുൺ ചോദനാ കലത് ജലബില വെടി നൊകരണ ബവ് അമാത്യ വൈദ്യ സുസിൽ രണസിംഗ് മഹത പ്രകാശ കല ഈ ജലസമ്പാദന ഹാ ജലപോഹന സേവാ സംഗമയെ ദഹനവിനി വാർഷിക സമുലോട്ടെ ക്വമേൻ വെടുക്കരമു റട്ടഹദമു യന് തേമാവെൻ സമുലോ പെവത്തുന ഇതിരിയെ ദീപാന്യ ജല പുനരുദ്ധയാക് എത്തിക്കരണ ബവ് അമാത്യ സുസിൽ രണസിംഗ് മഹത എഹിദി പെൻപാതുന്ന
1: මම එමැති මම තීන්දුව ගන්න ඕක ටිමුපති සමිතිය නෙමෙයි බලයෙන් දිනාගෙන තින්නේ අපි එකතුල තමයි මේක පාලනය කරන්නේ ඒ දැන්ට අපි අවිල්ල දිනනවා ජාතික ජල සම්පාදන් සහ ජලාපහන මණ්ඩලය මොන තැනටද එසවිය යුත්තේ තව මණ්ඩලයේ විදිහට අපි කළ යුත්තේ මොකද්ද මණ්ඩලයේ විදිහට අපි මොන තැනටද සංවර්ධනය වෙන්න ඕන කියන දැන්ට යෝජනා අදහස් එන්න ඕන ඔබේ ඒ දොරතුරු යෝජනා තමයි මණ්ඩලය හැසිරවීම සඳහා තීන්දුව తీරන වලට බලපවත්තන්නේ ඒවට එකතු වෙන්නේ අපි ගන්න තීන්දුව తీරන ක්‍රියාත්මක කරන යාන්ත්‍රණයේ අත්‍යවශ්‍ය කොටස් කරු ඔබ නිසා ඒ තීන්දුව తీරන ක්‍රියාත්මක කරද්දී වඩාම ඒකට සාධාරණයක් ඉෂ්ට කරන්නේ වඩාම කැපකිරීමක් කරන්නේ ඔබ විය යුතුයි
0: රුපියල් කෝටි 3කට අධික මුදලක් වැය කරමින් නිදි කළ මැදිරිගිරිය සමූපකාර සමිතියේ නව ග්‍රාමීය බැංකුව සහ කෝප් සිටි අලවිසල විවෘත කෙරුණා ඒකතානායක ජගත් වික්‍රමරත්න මහතාගේ ප්‍රධානත්වයෙන් മെദിരിഗിരിയെ വിവിധ സേവാ സമുപകാര സമിതിയെ ശുദ്ധലാഭേൻ റുപ്യാൽ തുൻകോട്ടി വിസിലാക്ഷേക്ക് മുതലാക് വ്യാപൃതിയുടെ വയക്കരണവ വിരുദ്ധകിരിമി ഉത്സവേദി കഥാനായകവരെ മെലിസ് അദഹസ് പലകല
2: മേ മെദിരിഗിരിയ വിവിധ സേവാ സമുപകാര സമിതിയ ശക്തിയത്തിനോ ജനത ശക്തിയത്തിനോ ഇന്ന് ഇല്ലാ സിറ്റിന്നെ മെദിരിഗിരിന്ന് സീലുമ ജനതാവ് മേ വിവിധ സേവാ സമുപകാര സമിതിയത്തെ ബദ്ധ വിന്നു ജനതാവകേ ഇതിന്ത ജീവിതേ സൗഖ്യം ബലപ്പാണ ദേവൽ ജീവത്തിന് ദേവൽ വൈദ്യ ആധാർ അധ്യാപനയുടെ ആധാർ ഗവിയന്റെ ആധാർ സിയുലും ദേവാൽ ജനതാവകെ ജീവത് കർണവീമ സുഖിത മുദിത കരാണ പുൽവാം മേ ബിമേ തീന എക്കമ സംവിധാനെ തമ സംപകാര സംവിധാനെ തമ മേ മെന്തിരിഗിരി വിവിധ സേവാ സംപകാര സമിതി
0: മേത്തര മൊണരാകല ദിശ്രക്കെ വെവ്വലട്ട് മെരിദിയ മത്സ്യപ്പെട്ടവു നെക്കിരിമേ വെടപിലിവിലക്ക് ആരംഭവുണ ഈ റുപ്യാൽ ലക്ഷ എക്കസേ വിസിത്തുണക് വയക്കരമേൻ വെല്ലവായ ബുദുരുവകല് വെവട്ട് മെരിദിയ മത്സ്യപ്പെട്ടവൻ എക്കിരിയും സിധുവൂയേ പാർലമെന്റ് മന്ത്രി ചതുരി ഗംഗാനി മഹാത്മിയെ സഹഭാഗിത്വയൻ അത് ഉദാസന ഹയൻ അവസാൻ വൂപ്പ വിസിഹത്തരക കാലസീമാവത്തുല് വെടിമ വർഷാപത്തനയ് നൂരലിയൻ വാർത്താ വീതിബിനവ നൂരലിയെ കൊത്മലെ തെലിസകല് ഹുണുകൽ ഒയ പ്രദേശേട്ട് മില്ലിമീറ്റർ എക്കസിയ ദഹാട്ടായി ദശമ അട്ടായി ബിന്ദുവക്ക് വർഷാപത്തനയക് ലഭ്യത്തി ബവ് ആപുത കളമണാകരണ മധ്യസ്ഥാനയെ സന്ധാൻ കല ഇടമതരവ് നൂരലിയ വട്ടവല പ്രദേശിൻ വാർത്താവു വർഷാപത്തനയ് മില്ലിമീറ്റർ അസൂദേകാക് മില്ലിമീറ്റർ ഹെത്തേവക്ക് വർഷാപത്തനയാക് കേഗല്ലട്ട് ലഭ്യത്തിബിനവ റത്നപുർ ഇറത്ന പ്രദേശിൻ വാർത്താവു വർഷാപത്തനയ് മില്ലിമീറ്റർ ഹെട്ടദേകാക് മ്യാത്തർ അതത് പ്രദേശ റസ്സക്കെട്ട് മില്ലിമീറ്റർ സിയേക്ക് പമന് തർമ്മക തത് വെസി എത്തിവണ ബവ് കാൽഗുണവിദ്യാ ഡിപ്പാർട്ട്മെന്റ് പ്രകാശ കല ബസ്നാഹിര സഹ സബരകമു പലാത്മേന്മ ഗാല് മാത്തർ മഹനൂർ സഹ നൂരനിയ ദിശ്രീ കീറ്റാത്തുലാത് മധ്യമ കന്തുകരയെ ബട്ടഹിര ബാവും പ്രദേശവൽ സഹ ഉത്തുരഹ ഉത്തുരു മെദ് പലാത്തുലമേന്മ അമ്മന്തുട്ട് സഹ ത്രികുണാമലയ ദിശ്രിക് വല് പേട്ട് കിലോമീറ്റർ പനഹക പമന് തത് സുലങ് എത്തിവിയ ഹെക്കേ പൗത്തിന് കാൽഗുണ തത്വയെ പിലിബന്ധവ് കാരണിയുത്തു കാൽഗുണ വിദ്യാജ്ഞ കസുൻ പെസ്കുൽ മഹത മെലിസ് പെഹദിലി കല
3: അതദിനേദി ദിവൈനേ ബസ്നാഹിര സബരകമോ സഹ വായ്പ പലാത്വല കാല്ല മാത്തര മഹനുവര സഹ നൂരലി ദിസ്ട്രിക് വലത് വിറ്റിം വിറ്റ് വെസിഹോ ഗിഗുറും സഹിത വെസി എത്തിവീമേ ഹെക്കിയാവ് പൗത്തിനുവ ഇവകയും ബസ്നാഹിര സഹ